വരിശി സൈയനാമന്നു വരിശി ചാരികാചാരിങ്കുമേശി സൈതരാബോധൗചജാശി ഗർഭതകോഹനാദ കോചടൗക്യ ഉവർച്ചരിഷി ബാടുവന്തരം സൈഷി ബാറ്റൂപം വൈ ഉവർഷി ജാറ്റൗനോനോചാശി ഇന്തോബാധയശാവ മൂട്ടുവാത കുലാവ സൗരൈകോ യാ ബുദുരവ എന്തു താമൈഷേ സുഗാവ